കാമരൂപൻ പത്മനാഭൻ ദേവദേവൻ രാജരാജൻ കാളിദാസൻ ഇൻവനേസൻ കാമരൂപൻ പത്മനാഭൻ ദേവദേവൻ രാജരാജൻ കാളിദാസൻ ഇൻവനേസൻ

സിപ്പിക്കൊൽമുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൽമുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. சேற்றோடு செந்தாமரை வந்தால் என்ன? சிப்பி

ഇപ്പടിയോർ താലാട്ട് പാടവാം, അതിൽ അപ്പടിയേ എൻ കഥയെ കോരവാം, അതിൽ അപ്പടിയേ എൻ കഥയെ കോരവാം.

പ്ലീസ് ഒരു തരം അവസരം, അപ്പപ്പ അവസരം, ആസൈ ഒരു മണിമുത്തം പതിത്തിട ആസൈ. ஓசை மலர் மூதட்டினில் பிறந்திடும் ஓசை.